ഹല്ലേലൂയ്യ. അപ്പാ പിതാവേ, നമുക്ക് സ്തോത്രമയ്യ രാജാ. ആണ്ടവരെയും ഉമ്മ തുതിക്കുറോ മയ്യ രാജാ, ഉമ്മ സ്തോത്രിക്കുറോ മയ്യ രാജാ. ഇരക്കത്തിൽ ഐശ്വര്യമുള്ള ദൈവമേ, സ്തോത്രിക്കുറോ മയ്യ, ഉമ്മ തുതിക്കുറോ മയ്യ രാജാ. അപ്പാ പിതാവേ, തുതിക്കുറോം തുതിക്കുറോം തുതിക്കുറോം തുതിക്കുറോ മയ്യ രാജാ. ഹല്ലേലൂയ്യ, സ്തോത്രിക്കുറോ മയ്യ രാജാ. ഹല്ലേലൂയ്യ, എൻ തഹപ്പനായ ദേവനേ തുതിക്കുറോ മയ്യ. ഹല്ലേലൂയ്യ, ആണ്ടവരേ മുക്ക് സൂത്രമയ്യ. ഊറ ബക്കര തിരുവരതര ബക്കര വരതപ്പനേ, അപ്പാ തുതിക്കുറോ മയ്യ, സൂത്രിക്കുറോ മയ്യ രാജാ. തഹപ്പനേ,

എന്നോയ്കൾ സുമന്ത് കൊണ്ടേ നീരന്തൻ മറുത്തുവരേം ജഗോബാറുബ നീരന്തേവനാം എൻ തേവൈകൾ നീരറിവീ എം തേ